0: കൊടുക്കു ഫാത്ത ജയിലമ ആരമി ഹാ കാരി ഗതി മേ മിഹ ഉണ്ടുകുവാണ് ഏനാ ചാ പിന്നം ബണ്ണു ഫെണ്ണ ഹിസാബേ ഗണ തിബം വാണി
1: ആ കൊബാ മിതാ ഹുന ഡസ്ബിൻ എഹരിദോ മിവെസ് ഡസ്ബിൻ കണ്ണു ലാം വാണി
2: ದಿವೆಹಿ ಎಫ್ಎಂಗೆ ಕೊಮ್ಮೆ ಗಡಿಯರೆಗೆ ಫೆಷೋಮೆಸ್ ದಿವೆಹಿ ಅಮಿಲ್ಲರಾಗಿ ಗೆಲ್ಲಬೇಕು.